ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്കെന്നവ ഹുരിയ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തും മർഹബ. പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയ ദാണി അൾഗുൺ ഷാഹുദ മഹ്മൂദ്. ഓഡിയോ വാഹക കമിഹാർ അൾഗുമെ മി ഗെനസ്സെനി ബിമ്മ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക. മി ഹഫ്താഗ മി ഗെനസ്സെനി മി വാഹകഗെ വിഹിവണ ബ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ.